0: പങ്കിട്ടു. ഇനി മറ്റുള്ള പറഞ്ഞു
1: ഇനിയായിട്ട് ഉണ്ട് ഡോക്ടർ പിയാകാശേ.

0: ഞാൻ ഇതിനും വളരെ കൊടുത്തു അമ്മ ത്യാഗായ പിച്ചോട്ട് കിച്ചു ത്യാഗ
1: ആഹായ് അച്ഛനെ റോമാവേ മാറ്റിന്നോ സി പി സിക്കു ജാനി Music festival au you meet unknown a coup to a mute ya ya ni santa hey ni chalta ken sim yok
2: manali onikau sikala pik

നിർഭക്തി നാലാമത്തെ കല ഒക്ടോബർ കല ഊട്ടാവും എട്ട് കൊടുക്കുന്നത് ആറാമത്തെ കൊടുത്തു എന്നാണ് മെസ്സിക്ക് ഒപ്പിമ്മൂമ്മയാക്കു സാധ്യത കൊടുത്തു എന്നാണ് തൈമല് താനജ്യാവ ഉമ്മയങ്ങ അവരെല്ലാം നാം ഇമ അക്താവ് കാലം തൂപ്പായ മനുതാട്ടാന്ന ഇമ അക്താവ് കാലം ഊടി മക്കായി ആയി അവിടെ അക്ഷം ഉമ്മ കെട്ട ഉമ്മയാക്കു അക്കാവോ ഖങ്ങിയാണ് അയ്യാവിലോട്ട നൂണ്ട പിയാവളോ ഒക്കെ മകത്ത കപ്പേനങ്ങ മകാദിത്തും കപ്പേ സുനവും കിട്ടും അറിവുണ്ണേ സുനാവോ തുവായത്തു പിന്നെ വക്തുക്കു അന്നുവാപ്പൻ ജഗസിമയു പിന്നെ വക്തുക്കു അന്നുവാ അങ്ങിട്ട് അന്ന് മക്കിയാണ് ജഗലവും കിട്ടും തിന്നിന് നിക്കുട്ടമോ നുണക്കു നുണമോ മക്കളൊക്കെ മകത്തായിട്ട് കണ്ണു മക്കളിതാമ ഉവലൊക്കെ അങ്ങന തവണങ്ങായി അള്ളങ്ങമ്മൻ തമ്മന തൂപക്കായ തൂപിന്നെ കൊടുക്കായ തമ്മൻ തുലക്ഷി അള്ളങ്ങ നൂണടുത്തുന്നക്കലി മകട്ട സുനഹങ്ങി നട്ടവും എങ്ങ കൊടുക്ക മറ്റും അള്ള കുറവും മറ്റും എങ്ങ അള്ള കുറവും മക്കവും ജഗന്നെ മകക്കലാത്തു അനുക അനുക അനുക അപ്പൻ തായ്മല അനുക അങ്ങിട്ടു അമ്മൻ തമജയിലോപ്പോ ജഗസിമ പൊങ്ങിലും തൈപ്സിമാണ് തായ്മലെ കിങ്ങോണിത്തൊക്കെയുക്സായും ഇപ്പോ നീ വ്യക്തി ഇതിലൊക്കെ പിയ്യ മലിതാ കയ്യുവാർജുണ്ണി ഇതിലൊക്കെ കയ്യുവാർജുണ്ണിങ്ങില്ല മക്കളുടെ അവസരം മറ്റേ ഇതിലൊക്കെ പെക്കട്ട നീ വക്കുവിനം പെക്കട്ട നീ വ്യക്തി ഇതിലുവിനെ കൊടുക്കാൻ തക്കനുങ്ങലെ തൈമ തൈക്കോട്ടിക്കാർ യവാലോ ടിക്കിതാവശ്യമൊക്കെ തിരിച്ചുവെങ്കിലാണ് പെക്കട്ടാത്തന്നെ അതിജീത്തിയാങ്ങിക്കുവാൻ പെക്കട്ട അങ്ങനെ തോന്നും പെക്കട്ട അമിക്കുന്ന സാധനം അതിജീത്തിയാ മകൻ ചെന്നാണെങ്കിൽ അതിജീത്തിയാ ഇതിലൂട്ടെങ്കിലും അതിജീത്തിയാക്കി തക്കുവലെ തക്കനുങ്ങോടെ കഥ തൈക്കുന്നുങ്ങ തന്നെ പെക്കട്ട ഉക്സുക്തുള്ളൂ അത്താളും മറ്റേക്കോ അക്കീത്തിയാൻ ഇക്കുമങ്ങ മക്കളെയും ചെങ്ങിത്തുകൊള്ളുന്ന ഈ സാഹസികളുണ്ണി അത്താവശ്യത്തെ കൊള്ളുന്ന ഇക്കുമരക്താവശ്യം വളരെ അവശ്യമങ്ങൾ ഉക്സുക്കൊത്തു ആൾമകങ്ങി ഉക്സുക് ഉക്സുക്തുള്ളൂ അങ്ങ് മായിത്തു കൊള്ളുന്നു ഉബ്ലുലുക്താകാലം തനിക്കാളോ കൊങ്ങിത്തുള്ളൂ നാം മക്കളുണ്ട് ഫൈവ് ഗിയർ അവിടെ സുഖം നോക്കോ ഉബ്ലുലുക്ക് ഇങ്ങനെ ക
Taimade takanunga ora tataikkununga akkodoruamun taikkununga illorua naaillerluta. Ilaajumma jummaalo hattalaa meilao ilao hattalaa ilao kattaqpallialartunga luulaamman. Ilaajare lua maritunga lakpaduruuala hataunaga sibullerpaa. Akkodoruamman ugeo hataunaga ubanga taikkua. Akkodoruuala kattaqtulukaulilugu tuktuliaqanislude takanunga taikkununga akpa ilau katulang ng nama doktor ya kasuk tilduk. Tapi ilau ilau yang aku tiga tahu ni mah tak cek tu alun nak tilduk takkan orang petuk dia mon tikil lagi nak kata. Nun nama tikil kan itu mai kalau waktu tu kita tikil mai dia waktu dah ketung mon. Nama nun nak kingga korum kingga ni ada takkan nak petuk dia takkan orang waktu dah. Selia nak tutiku. Takkan anu buat apa tu tu? Aibya orang nang mana takkan anai? Kaksi maju takkan kingga kalau mana nubu kalua? Tapi nakangnya dua payah kalau belum ni. Angin cokol belum ni lah dua payah kalau. Tak betah kau kingga ni kan?